ഞുക്ക് ടുങ്ങസുറോമിഗിറ്റിഖുല്ലർതുസർസാവറത്തില്ലഗു സിബിസി ഉക്യോക്ടർടു നാരോട്ടിങ്ങഗു തമാങ്ങ ഇഖരുങ്നി ഉഖർതിയുങ്ങ തോബി ഉതക് ഉള്ളുമിഖിതഖൂതാവറത്തോ സിതിപെരി ആക് ഉതുപെരി വൻഗോർടർടോ 2026 തപ്പ ഉള്ളാങ്ങോയർതുസർസാവനാർതുൻ കാങ്ങർലിനർമിത് താവനിമിത്താർപിങ് മിന്നുതാർമി പിതഖരർമാ Sama ako CBC kuning ardo ni unika kataro yang nakto kanoiling arang mangan. Tema tao tako 2022 mit iksirak joak tikid ako si matigdugo Canada mo notar mitagriak sa mit kanoiling arang mangan arang nakto kutako at tuki mo aktitigig sakit nakto kanoiling ang mangan. Takiwa atano akpat Kawisa arlok dok inuk titulu kalluna titulu pivalay rin arloni. Dunga sugiti kulluk tusaksawruk tillugu CBC ugyok taktub na rauting agutamanga ikarungni.